Good morning, my dear and dearest beautiful listeners. Yes, you are tuned into your favorite frequency 90. This is my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ എത്ര മണിയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണിയായിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറയും മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നമുക്ക് തരുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് തണുപ്പും

അതുപോലെ തന്നെ നല്ല സുഖകരമായിട്ടുള്ളൊരു ഉറക്കമൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ഓവർ റൂൾ ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു എന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എണ്ണീക്കുക, കുറേയൊക്കെ ലൈഫിൽ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സക്സസ് നേടുക തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ടുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണീറ്റോ മടിയൊക്കെ കൂടാതെ, അതുപോലെ തന്നെ ഓഫീസിൽ പോകേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രഷായി അടിപൊളിയായിട്ട് നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ രാവിലെ തന്നെ തുടങ്ങിക്കോളൂ. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും വരാം മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മീറ.

வெறித்தனமா தான் போடணும். அந்த தில்ல எனக்கு பிடிச்சது.

0: ഹലോ
1: ആ എന്തിയ
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
0: നാളേക്ക് പാക്കലാമാ
1: പിന്നെന്താ കാണാലോ
0: നമ്മ കല്യാണം പണിക്കലാമാ
1: പിന്നെന്താ
0: എനിക്ക് അപ്പ അമ്മ ഇല്ല ഒരു പാർട്ടി മട്ടന്താ ഇരിക്കു
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക് സമ്മതം
1: ഓ
2: ആന എന്നെ വേലേ
1: അതിങ്ങനെ മറ്റുള്ളവർക്ക്

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ച് തിരിച്ചുവരുമ്പോൾ എനിക്കെന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, കല്ലെറിയുന്ന കൈകൾക്ക് കല്ലിന്റെ ഭാരം മാത്രമേ അറിയൂ, അതേൽക്കുന്ന മനസ്സിന്റെ വേദന അറിയില്ല. പല വാക്കുകളും പ്രവൃത്തികളും മുറിവാകുന്നത് ശരീരത്തിനല്ല, ഹൃദയത്തിലാണ്. ഒരാളുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനുണ്ടാവുന്ന മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കേൾക്കുന്ന ഒരു മുറിവാണെങ്കിലോ, ഒന്നും പറയാനില്ല, ലൈഫിൽ എപ്പോഴും അറിവില്ലാത്തൊരു ഉണങ്ങാത്ത മുറിവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈവൻ തോ നമ്മൾ ആ വ്യക്തിയായിട്ട് ഭയങ്കര സ്നേഹത്തിലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വല്ലാത്തൊരു തീരാ മുറിവായിട്ടത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ഹൃദയത്തിൽ ഒരു തീരാ മുറിവായിട്ടുണ്ടാവാനായിട്ട് നമ്മൾ ഇട വരുത്താതെ നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്നേഹത്തിന്റെ ഒരു പൂച്ചെണ്ടായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് ബെൽ.

അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90 ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വിത്ത് മീ ആർ ഷേ മീറ. യെസ്, ഞാൻ രണ്ട് ദിവസമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് SMS ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പലരുടെയും പരാതി. സോ അവർക്കായിട്ട് ഇന്ന് ഞാനൊരു കുസൃതി ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? ഐ റിപ്പീറ്റ്, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുസൃതി ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് ഉത്തരങ്ങൾ അയക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ മറ്റാരും അല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. രജീഷ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രജീഷ ചേച്ചിയുടെ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആണ്, ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. സോ ആമിക്കുട്ടി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ ആമിക്കുട്ടി, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

Welcome back to Morning Bell. You guys are listening to my radio 90 FM with me, Arshi Meera. Yes. ഈ മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പ്രണയം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി ഉണർത്തുന്ന ഒരു ഫാക്ടറായി മാറിയിട്ടുണ്ട് മഴ എന്ന് പറയുമ്പോൾ. എന്നിരുന്നാലും ഈ ജൂൺ മാസം മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷിന്റെ പാട്ട്, പരിപ്പുവട, ആഹാ അന്തസ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും നമ്മൾ മലയാളികൾക്കുണ്ട്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പ്രത്യേകമായി നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫാക്ടേഴ്സിൽ നമ്മൾ വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ ചെലുത്തണം. അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. യെസ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഇറ്റ്സ് മീ, യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചി മീറ.

കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് ഞങ്ങളൊക്കെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ ചേട്ടൻ ഇങ്ങനെ വട്ടം കയറുകയാണ്. നല്ല ബ്ലോക്കാണ്. പക്ഷേ ഫ്രണ്ടിലോട്ട് വരുന്ന കാറിന് ഭയങ്കര ഒരു ദേഷ്യം വന്നിട്ടായിരിക്കും ആ കാറുകാരൻ അവിടെ കൊണ്ടുവന്ന് അങ്ങ് ബ്രേക്ക് കൂട്ടി. പിന്നെ കുറേ നേരത്തേക്ക് രണ്ട് വണ്ടി അനങ്ങിയില്ല. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ റോട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും വല്ലാത്ത കൗതുകമായി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആയി. യെസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും ഏതൊരു ക്ലൈമറ്റിലാണെങ്കിലും നമുക്ക് ഭയങ്കര റഷാണ്. നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ്, എത്രയും പെട്ടെന്ന് നമ്മുടെ ഡെസ്റ്റിനിയിൽ നമ്മൾ എത്തിച്ചേരണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടുകൂടി നമ്മൾ പാഞ്ഞു പാഞ്ഞു പോവുകയാണ്. അങ്ങനെ പാഞ്ഞു പാഞ്ഞു റോട്ടിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ അപകടം പതിയിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. ഈ വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ റോഡിലിറങ്ങുന്നവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് നടക്കുന്ന ഒരു ടൈം പീരീഡും ആ ഒരു ടൈം തന്നെയാണ്. ഈ മരിക്കുന്നവരിൽ 80%-ൽ അധികവും ഇരുചക്ര വാഹന യാത്രക്കാരും നടന്നു പോകുന്നവരുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാം കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

Yo. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഈ റോഡ് ആക്സിഡന്റിന്റെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം നിർണായകമാണ് ട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മീറ. ഒരു ദിവസത്തെ 8 തിരിച്ചാൽ ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ 3 മണിക്കൂറിനുള്ളിലാണ് 2025 മൊത്തം അപകടങ്ങളായിട്ടുള്ള 49,889 എണ്ണത്തിൽ 10,594 എണ്ണവും നടന്നത്. മാത്രമല്ല ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് 23,278 കേസുകളിലും അതിവേഗം നമ്മൾ വണ്ടി ഓടിക്കുന്നത് മൂലവും 18 അപകടങ്ങൾ റോഡിനരികിലെ കേബിളുകൾ അതുപോലെ തന്നെ കുഴിയെടുക്കൽ തുടങ്ങിയവ നടത്തിയവരുടെ സുരക്ഷാ വീഴ്ചകൾ കാരണം ഉണ്ടായതാണെന്നുമാണ് വ്യക്തമാക്കുന്നത് കേട്ടോ. സംസാരിക്കാൻ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചി മീറ.

റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ വൈകുന്നേരം 6 മുതൽ 9 വരെയുള്ള സമയം വളരെ നിർണായകമാണ് ട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇറ്റ്സ് മീ, യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചി മീറ. 2025 കണക്കുകൾ പ്രകാരം ആകെ ഉണ്ടായ അപകടങ്ങൾ 49,889 ആയിരുന്നു. ആകെ അതിൽ നിന്നുണ്ടായ മരണങ്ങൾ 3,733, അതിൽ പരിക്കേറ്റവർ 56,922 പേരും. പ്രതിദിന ശരാശരി അപകടം 136, അതുപോലെ തന്നെ പ്രതിദിന ശരാശരി മരണം 10 രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല രാവിലെ 6 മുതൽ 9 വരെ 5,854 അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ 9,075 അപകടങ്ങളും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ 7,584 അപകടങ്ങളും, വൈകിട്ട് 3 മുതൽ 6 വരെ 9,363 അപകടങ്ങളും, അതുപോലെ തന്നെ വൈകിട്ട് 6 മുതൽ 9 വരെ 10,594 അപകടങ്ങളും, രാത്രി 9 മുതൽ രാത്രി 12 വരെ 4,868 അപകടങ്ങളും, രാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ 1,081 അപകടവും, അതുപോലെ തന്നെ പുലർച്ചെ 3 മുതൽ രാവിലെ 6 വരെ 1,368 അപകടങ്ങളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ അലേർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

Once again, a very warm welcome back, my dear and dearest lovely listeners. This is my radio 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മിറ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഴ സമയമാണെങ്കിലും ഏതൊരു ക്ലൈമറ്റിലാണെങ്കിലും നമ്മൾ കുറച്ച് സമാധാനപരമായിട്ട് വണ്ടി ഓടിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. വണ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെ അത്രയും നല്ല രീതിയിൽ പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ബസ്സിൽ നോക്കിയപ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുക, വേറൊരു വണ്ടി ബാക്കിൽ വന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ചു. എന്തിനാ വെറുതെ? നമ്മൾ നമ്മുടെ കയ്യിൽ ആ വണ്ടിയുടെ കൺട്രോൾ ഉണ്ടാവണം. നമ്മളിങ്ങനെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ എന്തിനാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ നേരത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, ഇല്ലേ? സോ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുക, ഒരു പ്രോ ഡ്രൈവറായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ അപകടങ്ങൾ അപകടങ്ങൾ അപകടങ്ങൾ. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാർ, നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ലേഡീസിൻ്റെ ഒക്കെ വണ്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വണ്ടി പിടിക്കുമ്പോൾ സ്കിഡ് ആവുന്ന ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ടൂ വീലറിന് അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്ലോയിൽ പോവുക. മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അയ്യോ മഴ പെയ്ത് കുറച്ച് ഫാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്താലോ എന്നുള്ള ചിന്താഗതി മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ അതാണ് വലുത് എന്നൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ് വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

Yes, guys, once again, a very warm welcome back, my dear and dearest beautiful listeners. You guys are listening to My Radio 90 FM, Kettarinju Kootukoodan with me, RJ Meera. Yes, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേര് നിങ്ങളുടെ ഉത്തരങ്ങൾ തരാനുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരിക. ചോദ്യം ഇതാണ്, ദാ പിടിച്ചോളൂ. വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? ഐ റിപ്പീറ്റ്, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ, യെസ് ഗൈസ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളുടെ സ്വന്തം ആർഷിമിറയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയത്തിലോട്ട് കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഞാൻ തൽക്കാലത്തേക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഷോ ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വാക്കുകളെ കുറിച്ചാണ്. കല്ലെറിയുന്ന കൈകൾക്ക് കല്ലിന്റെ ഭാരം മാത്രമേ അറിയുള്ളൂ, അത് ഏൽക്കുന്ന മനസ്സിന്റെ വേദന അറിയില്ല. പല വാക്കുകളും പ്രവൃത്തികളും മുറിവാകുന്നത് ശരീരത്തിനല്ല, ഹൃദയത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കോ പ്രവൃത്തിയോ നോട്ടമോ മറ്റൊരാളുടെ ഹൃദയത്തിന് വല്ലാത്തൊരു മുറിവ് ഏൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇനി ഇപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറെ ഏറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കില് സമയം എത്രയായെന്ന് വല്ല വിചാരമുണ്ടോ? യെസ്, 10 മണി കഴിഞ്ഞിരിക്കണു. അപ്പൊ എങ്ങനെയാണ് തുടങ്ങല്ലേ? നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഓരോ കാര്യങ്ങൾ പറയുന്നതും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളത് എപ്പോഴും മനസ്സിൽ കണ്ടിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയും. കാരണം വേറൊന്നുമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് തല്ലുകൂടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകള് ഒരു പരിധി വിട്ടിട്ടായി കഴിഞ്ഞാല് അത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് അത്രമാത്രം ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടാക്കുക. അങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ പറയുന്നിടത്ത് അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പതിവില്ലാത്ത ഒരു അഭിസംബോധന പോലും വന്നു കഴിഞ്ഞാൽ അത് അത്രമാത്രം അവർക്ക് ഹേർട്ടിംഗ് ആയിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഏതൊരു നിമിഷത്തിനാണെങ്കിലും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അഭിസംബോധന പോലും അത്രമാത്രം ആഴത്തില് ആളുടെ മനസ്സില് മുറിവുണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ദോസ്ത്, അത്രയും ചങ്കിടിപ്പ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന പോലെ അല്ലാതെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് താങ്കൾ, ഇയാൾ, താൻ എന്നൊക്കെ ഉപയോഗിച്ചു കഴിയുമ്പോൾ ആളുടെ മനസ്സിൽ തന്നെ മൊത്തത്തിലൊരു വിഷമം ഉണ്ടാവില്ലേ? എന്റെ പേര് പോലും തികച്ച് വിളിക്കാറില്ലല്ലോ, പിന്നെന്താ ഇത്രമാത്രം ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഏതോ ഒരു അന്യന്റെ അടുത്ത്, ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യുന്നേ. ഈ ഓരോ ചിന്തകളും അവർക്ക് അത്രമാത്രം മുറിവ് കൊടുക്കുന്നതാണ് കേട്ടോ. ബാഡ് വേർഡ്സിന് മാത്രമല്ല ഒരാളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനായിട്ട് സാധിക്കുക. ഇത്തരത്തിലുള്ള ഒരു സ്ട്രേഞ്ചർ ബിഹേവിയറിനും അതിനേക്കാളേറെ മുറിവ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ചങ്കിന്റെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സ്ഥിര യൂസേജസ് ഒന്നും മാറ്റി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

Once again, welcome back to the show, Magic Logic. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ SMS ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇന്നൊരു കുസൃതി ചോദ്യമായാലോ? ഈ കുസൃതി ചോദ്യം ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചോദ്യമാണേ. വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? കറക്റ്റായിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേണം ഉത്തരം അയക്കാനായിട്ട്. ഉത്തരം അയക്കുമ്പോൾ എന്തുകൂടെ വേണം? നിങ്ങളുടെ പേരും സ്ഥലവും കൂടി മെൻഷൻ ചെയ്യണം. അപ്പൊ ഉത്തരം അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 9072878709090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്നത് മാമ്പഴാണെന്നുണ്ടെങ്കിലും നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ലോകത്തെ എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ചക്ക. ഇപ്പൊ അതാ ചക്കയുടെ സീസൺ ഒക്കെ ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചക്ക കഴിച്ചു കഴിയുമ്പോ നമ്മൾ അതിൽ നിന്ന് ഒരു സംഭവം മാത്രം പുറത്ത് ചവറ്റുകൊട്ടയിൽ കൊണ്ടിടാറുണ്ട്. എന്താ അത്? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ചക്കയുടെ ഉള്ളിലെ കുരുവിന്റെ കാര്യമാണ്, ചക്ക കുരുവിന്റെ കാര്യം. ചക്ക കുരു എന്ന് കേൾക്കുമ്പോ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ഒക്കെ വിടുന്നുണ്ടല്ലേ. ശരിയാണ്, ഗ്യാസിന്റെ അങ്ങേയറ്റാണ് ഈ സംഭവം. കഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ചക്കയുടെ കാര്യം മോശമൊന്നുമില്ല, എന്നാലും നമ്മൾ ഒരിക്കലും ചക്ക വിട്ട് കളിക്കില്ല അല്ലെ. ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കളയുന്ന ഈ ചക്ക കുരുണ്ടല്ലോ, ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ആശാനൊരു പ്രോട്ടീന്റെ കലവറ തന്നെയാണെന്നാ പറയുന്നത്. സ്റ്റേ ട്യൂൺ, തിരിച്ചു വരാം ചക്കക്കുരു വിശേഷങ്ങളുമായിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. പഴുത്ത ചക്ക ആയാലും പച്ച ചക്ക ആയാലും കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഈ ചക്കക്കുരുവിനെ അങ്ങട അവോയ്ഡ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ ഒരു വലിയ കലവറയാണ് ചക്കക്കുരു എന്ന് പറയുന്നത്. ബദാമും നിലക്കടലയൊക്കെ പോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഇതിലെ ചക്കക്കുരു. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ബാറുകളും ഷോർട്ട് മീൽസും ഒക്കെ വിപണി കീഴടക്കുന്ന ഈ ഒരു ആധുനിക കാലത്ത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പോക്കറ്റ് ഖാലിയാക്കാത്തതും ആയിട്ടുള്ള ബെസ്റ്റ് റെമഡി ആണ് ഇത്രേ ചക്കക്കുരു. ഇതിനകത്ത് വൈറ്റമിൻ B1 B2 ഫൈബറും പ്രോട്ടീനും ശരീരത്തിന് ഗുണം ചെയ്യുന്ന സ്റ്റാർച്ച് അങ്ങനെ കുറേയധികം സംഭവങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ചില്ലറക്കാരനല്ലാത്ത ചക്കക്കുരുവിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: മാണിക്യം കൊണ്ട് സൗഖ്യമാ.
1: സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സൂപ്പർ ഫുഡായിട്ടുള്ള ചക്കക്കുരുവിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ. വൺസ് നമ്മൾ ചക്കക്കുരു കഴിക്കുന്നത് കൂടെ നമ്മുടെ ശരീരത്തിന് 7 മുതൽ 8 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചക്കക്കുരുവിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഡയറ്ററി ഫൈബർ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് വളരെ ഈസി ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുകയും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒക്കെ മാറുകയും ചെയ്യൂത്രേ. ഇതിനകത്തുള്ള റെസിസ്റ്റൻസ് സ്റ്റാർച്ച് കുടലിന്റെ ഒരു ഹെൽത്തിന് നല്ലതാണെന്നാണ് പറയണേ. ഇതിനകത്ത് ധാരാളമായിട്ട് പൊട്ടാസ്യം മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മുടെ ഹാർട്ടിന്റെ ഒരു ഹെൽത്ത് കീപ്പ് ചെയ്തു പോകും. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വിളർച്ചയ്ക്കുള്ള പരിഹാരമായിട്ടും ചക്കക്കുരു കഴിക്കുന്നത് വളരെ നല്ലതാ. പക്ഷേ നമ്മൾ ഈ ചക്കക്കുരു എത്ര ഗുണപ്രദമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചക്കക്കുരു കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമായിരുന്നു അല്ലേ. ഒരു കാരണവശാലും പച്ചയ്ക്ക് ചക്കക്കുരു കഴിക്കരുത് കേട്ടോ. പച്ചയായിട്ടുള്ള ചക്കക്കുരുവിൽ ടാനിൻ, ട്രിപ്സിൻ, ഇൻഹിബിറ്ററുകൾ തുടങ്ങിയിട്ടുള്ള ആന്റി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുകയും ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേവിച്ചിട്ടോ വറുത്തിട്ടോ മാത്രം കഴിക്കുക. ചക്കക്കുരുവിന് രക്തം കട്ടപിടിക്കുന്നത് സ്ലോ ആക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് രക്തം കട്ടിയാകാതിരിക്കാനുള്ള ബ്ലഡ് തിന്നർ പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ വേദന സംഹാരികളൊക്കെ കഴിക്കുന്നവർ ചക്കക്കുരു ഓവറായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം. ചക്കക്കുരുവിൽ കാർബോഹൈഡ്രേറ്റിന്റെയും സ്റ്റാർച്ചിന്റെയും അളവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് അത്ര നല്ലതല്ല കേട്ടോ. ഒരു കൺട്രോളൊക്കെ ഇട്ടിട്ട് മാത്രം കഴിക്കുക. എന്തായാലും ഇനിയെങ്കിലും ചക്കക്കുരുവിനെ വേസ്റ്റ് ബിന്നിൽ ഇടാണ്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

എത്ര ദിവസമായിട്ട് തുടങ്ങിയ മഴയാണ് ഗംഭീരമായിട്ട് അങ്ങനെ പെയ്തോണ്ടിരിക്കണേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ് കേട്ടോ. ഈ മഴക്കാലം വന്നു കഴിഞ്ഞാല് എല്ലാ ഏരിയയിലും കുറെ അധികം മാറ്റങ്ങൾ വരും അല്ലെ. അങ്ങനെ നമ്മുടെ ഫാഷൻ ലോകത്തും പുതിയ നിറങ്ങളും ട്രെൻഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴത്തുള്ളികൾ ഭൂമി ഇങ്ങനെ പതിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഓരോ മൺസൂണിലും ഫാഷൻ ലോകത്തെ ഇത്തരം എൻട്രീസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. മഴ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൂടുതലായിട്ടും വെയർ ചെയ്യുന്നത് ഡാർക്ക് കളർ ഡ്രസ്സുകളായിരിക്കും. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, വഴിക്കൂടെ പോകുമ്പോൾ ചെളി ഏത് നേരത്താണ് തീർക്കാന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഷെയ്ഡ് ഡ്രസ്സസ് ഒക്കെ നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് മുഷിയാനായിട്ടും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ഡാർക്ക് ഷെയ്ഡുകൾ ഓപ്റ്റ് ചെയ്യാറ്. എന്നാലേ ഇപ്പൊ ഇതൊക്കെ മാറിയിട്ട് സ്റ്റൈലിന്റെയും എക്സ്പെരിമെന്റ്സിന്റെയും ഒരു ഫെസ്റ്റിവൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക. മഴയെ മറികടക്കുന്നതെല്ലാം മഴയെ കൂടെ കൂട്ടുന്നതാണ് പുതിയ മൺസൂൺ ഫാഷൻ. എന്താ സംഭവം എന്നല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

മഴ എന്ന് പറയുമ്പോ ഇരുണ്ട് മൂടിക്കെട്ടി ആകാശമാണ് അല്ലേ മനസ്സിൽ വരുന്നേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഇരുണ്ട ആകാശത്തിന് മറുപടി ആയിട്ട് ഫാഷൻ ലോകം തിരഞ്ഞെടുക്കുന്നത് വൈബ്രന്റ് കളേഴ്സ് ആണ് കേട്ടോ. സൺഷൈൻ യെല്ലോ, ടാംഗ്രീൻ ഓറഞ്ച്, ഫ്യൂഷിയ പിങ്ക്, ഇലക്ട്രിക് ബ്ലൂ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിറങ്ങളാണ് ഇത്തവണത്തെ മഴക്കാല വാർഡ്രോബുകളെ സജീവാക്കുന്നത്. മേഘങ്ങൾക്കിടയിലെ വിരിയുന്ന മഴവില്ലിന്റെ ഒക്കെ പോലെ ഈ ഒരു നിറങ്ങള് ലുക്കിനാണെങ്കിലും നമ്മുടെ ഒരു മെന്റാലിറ്റിക്ക് ആണെങ്കിലും പുതുമയും വളരെ ഒരു ആകർഷണവും നൽകുന്നുണ്ട്. മൺസൂൺ ഫാഷന്റെ ആ ഒരു സക്സസിന്റെ പിന്നിലെ രഹസ്യം ഈ ഒരു സീസണ് ആപ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിന്റെ ചോയ്സ് ആണ്. ക്വിക്ക് ഡ്രൈ മെറ്റീരിയലുകൾ, അതുപോലെ ലൈറ്റ് വെയ്റ്റ് ബ്ലെൻഡ്സ്, റിംഗിൾ ഫ്രീ തുണിത്തരങ്ങൾ, അതായത് നൈലോൺ, പോളിസ്റ്റർ, റയോൺ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോഴത്തെ പ്രിയ താരങ്ങള്. മഴ നനഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങുകയും വെള്ളം വലിച്ചെടുക്കാത്തതുമാണ് ഇത്തരം വസ്ത്രങ്ങള്. ദിവസം മുഴുവനും ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇത്തരം ഫാബ്രിക്കിലുള്ള ഡ്രസ്സുകൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ബേസ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ ITFM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഇതെല്ലാം വെച്ചിട്ടേ ഒരു അടിപൊളി സാധനം നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാംഗോ ഫ്രൈഡ് കറിയാണ് ഞാൻ പറയുന്നേട്ടോ. നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് തൊലി കളഞ്ഞ മാമ്പഴം ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അവസാനമായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാംഗോ ഫ്രൈ റെഡിയാണ് കേട്ടോ. ചുമ്മാ കഴിക്കാനാണെങ്കിലും ചോറിന്റെ കൂടെ കഴിക്കാനാണെങ്കിലും സെറ്റ് സാധനമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വെൽക്കം ബാക്ക് ആൻഡ് എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ ഷോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് ഇതുവരെയായിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യട്ടെ. ഇനിയെങ്കിലും ഉത്തരം അയക്കാത്തവർ വേഗം തന്നെ അയക്കുക കേട്ടോ. ഒരു കുസൃതി ചോദ്യമായിരുന്നു, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏതാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവർ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരം അയക്കുക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. ഉത്തരം അയക്കുമ്പോൾ എന്തും കൂടെ വേണം, നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യണം. ഉത്തരം അയക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും ക്യൂയിലെ കുറച്ച് പാട്ടൊക്കെ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും അങ്ങനെ കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ മുൻപേ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ, അഭിസംബോധനകൾ, ഇതിനെല്ലാത്തിനും ഒരു റിലേഷൻഷിപ്പിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട്. ചെറു ചെറു തെറ്റിദ്ധാരണകൾ മൂലം അവരെ അത്രമാത്രം നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജോയിനിങ്ങിനുള്ള ഒരു അവസരം ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. കാരണം കൈവിട്ട ആയുധവും വാവിട്ട വാക്കും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ, ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90.4. கேட்டறிஞ்ச கோட்டு கூட லஞ்ச் பிரேக் அடிச்சுண்டு அர்ஷே நீராஜானக்கு இதெழுத்திட்டுண்ட கிருத்திய கிருத்திய சமயத்தை தന്നെ. എന്താണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഈ മഴക്കാലാകുമ്പോൾ ഈ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഈ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ കറക്റ്റ് ചോയ്സ് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയാന്നറിയോ? നമുക്ക് ഒരു അടി കിട്ടുമ്പോഴായിരിക്കും ഉള്ളൂ അല്ലേ? കാരണം ഈ തണവുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മളിങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കുടപ്പിറപ്പ് പോലെ നമ്മുടെ കൂടെ വരുന്നവരാണ് ഈ പനിയും ചുമയും, അല്ലെ? ചുറ്റുള്ളതൊന്നും കാണില്ല, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കിടപ്പ. ആ ഒരു സമയത്ത് കഞ്ഞി, മഴ, പനി ഒക്കെ കൂടിയാകുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ ആ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്യേണ്ടത് നമ്മളുടെ ഹെൽത്ത് ആണ് അല്ലേ? അതുപോലെ തന്നെ ചിലത് മനസ്സിലാക്കാനും കുറച്ച് ടൈം എടുത്തു എന്നിരിക്കും. ഈ റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ നിന്നാമാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാറുകയാണ് എന്നുണ്ടെങ്കിൽ കളർ ആയിരിക്കുള്ളൂ അല്ലേ? നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് പിന്നീട് അത് ചെയ്യാതിരിക്കുമ്പോഴായിരിക്കുള്ളൂ ജീവിതത്തിലൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുക, പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. എന്തായാലും നമ്മുടെയൊക്കെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷെ നീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അല്ലേ, കിട്ടുമ്പോൾ പഠിക്കും, കിട്ടുമ്പോൾ പഠിക്കും, കിട്ടുമ്പോൾ പഠിക്കും എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കിട്ടണേന് മുന്നേ പല കാര്യങ്ങളും റിയലൈസ് ചെയ്തിട്ടും ഞാനത് മാറ്റത്തില്ല എന്നുള്ളൊരു വാശി നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വാശിയൊക്കെ നല്ലതാണ്, പക്ഷേ നല്ല കാര്യങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അനാവശ്യമായിട്ടുള്ള വാശി അത് അത്ര നല്ലതൊന്നും അല്ലല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കയറ് നമ്മുടെ കയ്യിൽ എത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും? ശരിക്കും പറഞ്ഞാല് അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ എനർജി അവിടെ ലോസ് ആകാണല്ലേ. അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ എനർജി, അല്ലാതെ തന്നെ ടെൻഷനൊക്കെ ഉണ്ട്, സ്ട്രെസ്സൊക്കെ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ളത് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത് ഒരു ഫ്യൂൽ പോലെ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും റിയലൈസ് ചെയ്തിട്ടും നമ്മൾ അവിടെ ആക്ഷൻ എടുക്കാത്തവിടത്താണല്ലോ തെറ്റ്. സോ തിരിച്ചു വരാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷെ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് ഏതാണെന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം. വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം എന്താണ്, ഏതാണ് എന്നുള്ളതൊക്കെയാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ആ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റൂ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ആ ഉത്തരങ്ങളൊക്കെ നോക്കാം. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒന്നല്ല രണ്ടായി എന്ന് പറയും പോലെ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തെലുങ്ക് സിനിമാ ലോകത്തെ മാസ് ആക്ഷൻ എന്റർടൈനറുകളുടെ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചിത്രത്തെ കുറിച്ചാണ്. വി വി വിനായക് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തില് രാം ചരൺ ആണ് ഇരട്ട വേഷത്തിൽ എത്തുന്നത്. ഏതാണെന്നല്ലേ നായക്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ അടുത്ത് പറയേണ്ടതാണ് നമ്മുടെ രാം ചരൺ ഇരട്ട വേഷത്തിൽ എത്തുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ കോമഡി യും പ്രണയവും കുടുംബ വികാരങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ പാടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ പറ്റുന്നത്. ഓക്കെ ബൈ.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നായക് മൂവിയിലേക്ക് വരുമ്പോൾ 2013 ഈ ഒരു സിനിമ റിലീസ് ആയത്. അതിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാം ചരൺ ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നായിക്കന്മാരായിട്ട് കാജൽ അഗർവാളും മമല പോൾ എന്നിവരും പ്രധാന വേഷങ്ങളിൽ ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ ബേസിക്കലി സിനിമയുടെ പേര് പോലെ തന്നെ ലീഡറിനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. ഇതിപ്പോ ക്ലാസ്സിലെ ലീഡർ ഒന്നുമല്ല, അതായത് ജനങ്ങൾക്കിടയിലെ ലീഡർ. എന്തായാലും നമ്മുടെ കഥയിലേക്ക് വരുമ്പോൾ കഥയുടെ കേന്ദ്രത്തിൽ തന്നെ ഒരേ രൂപമുള്ള രണ്ട് യുവാക്കളെ ആണല്ലേ കാണിക്കുന്നത്. ഒരാള് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ചെറി, മറ്റൊരാൾ സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്ന സിദ്ധാർത്ഥ് നായക്. അങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതും പിന്നീടുണ്ടാകുന്ന പോരാട്ടങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നതല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലോ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കേറിയിട്ട് ഓൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മളെ മിക്കപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരേ പോലെയുള്ള 7 പേരെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ട്വിങ്സിനൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ചിലവരെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് അല്ലേ. അതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലെ ഹൈലൈറ്റ് കഥ എന്ന് പറഞ്ഞാൽ, അതായത് രാംചരണിന്റെ രണ്ട് മുഖങ്ങളാണ് കാണിക്കുന്നത്. സോ അവരുടെ ഇടയിലും അങ്ങടിങ്ങടും ഫ്രണ്ട്സിനൊക്കെ മാറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ട്വിങ്സിനൊക്കെ കുറച്ചും കൂടി റിലേറ്റ് ായിരിക്കുള്ളൂ. കാരണം ഒരു കാണാനൊരു പോലെയുള്ളവരെ തിരിച്ചറിയാനായിട്ട് പുറമേ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. സോ ആ ഒരു കൺഫ്യൂഷൻ ഈ ഒരു സിനിമയിൽ വളരെ രസകരമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിലെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല പറയുന്നത്, ഒരു പോരാട്ടത്തിന്റെ കഥയാണല്ലേ പറയുന്നത്. എന്തായാലും ആ ഒരു കഥ ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല. അതെന്താണ് ഏതാണെന്നൊക്കെ പറയാൻ മതി. മുൻപ് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയന്ത് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജശോനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ നായകന്റെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ സിദ്ധാർത്ഥ നായക് അഴിമതിക്കും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് പോരാടുകയാണ് അല്ലെ. നിരവധി പോരാട്ടങ്ങൾക്കും വെല്ലുവിളികൾക്കും ശേഷം അദ്ദേഹം അവരുടെ കുറ്റങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, നീതി നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർ എത്ര പ്രതിസന്ധികൾ നേരിട്ടാലും അവസാനം വിജയിക്കും, സത്യമേ എവിടെയും വിജയിക്കുള്ളൂ എന്നുള്ളൊരു ആശയം. നായക് ശരിക്കും ഒരു ആക്ഷൻ സിനിമ മാത്രല്ല, നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രചോദനം നൽകുന്ന ഒരു ചിത്രമാണ്. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയേണ്ടതാണ് 2013 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5-ാമത്തെ തെലുങ്ക് ചിത്രമാണല്ലേ. അതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 84 കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. പിന്നെ വിവിധ ഭാഷകളിലും അവൈലബിൾ ആണല്ലേ. സോ ഐ തിങ്ക് ഈ ഒരു സിനിമ കാണാത്തവരായിട്ട് രാംചരണ ഇഷ്ടപ്പെടുന്നവരെ തെലുങ്ക് കാണാനായിട്ട് സാധ്യത കുറവാണ്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഞാനൊരു ബ്രേക്ക് കൊടുക്കാണ്. ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത പേരാണല്ലേ ഭാരതി രാജ. ഗ്രാമങ്ങളുടെ മനസ്സിന്റെ മണവും സാധാരണ മനുഷ്യരുടെ ജീവിതവും വികാരങ്ങളും യഥാർത്ഥത്തോടെ വെള്ളിത്തിരയിലെത്തിച്ച സംവിധായകനായിരുന്നു അദ്ദേഹം. തമിഴ് സിനിമയിൽ പുതിയൊരു ദൃശ്യഭാഷ സൃഷ്ടിച്ച അദ്ദേഹം നിരവധി കലാകാരന്മാരെ സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകൻ എന്നതിലുപരി മികച്ച നടനായും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ടല്ലേ. നിരവധി തലമുറകളിലെ സിനിമാ പ്രേമികളുടെ മനസ്സിലിടം നേടിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്ത്യൻ സിനിമയ്ക്ക് എന്നും വിലമതിക്കാനാവാത്തതാണ്. അതുപോലെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളും സൃഷ്ടികളും ഇന്നും ജീവിക്കുന്നില്ലേ നമ്മുടെ ജനഹൃദയങ്ങളിൽ. എന്തായാലും തൃശ്ശൂർ, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നമ്മുടെ സൂര്യ ഫാൻസ് ആർക്ക് ആഘോഷിക്കാനുള്ളതാണല്ലോ. നമ്മുടെ സൂര്യയുടെ പുതിയ സിനിമകളുടെ ലോഞ്ചും അതുപോലെ തന്നെ ആ ഒരു ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആരാധകർക്ക് ഒരു ആവേശമാണ് അല്ലേ. ഇപ്പം എന്തായാലും പുതിയ ഒരു സിനിമ റിലീസിന് ഒരുങ്ങുന്നുണ്ട്. ആ ഒരു ഷൂട്ടായാലും അതിന്റെ വിശേഷങ്ങളായാലും കാണുമ്പോൾ നമ്മൾക്ക് ഒരു ഗംഭീര പ്രതീക്ഷ തന്നെയായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ തിയേറ്റർ ഒക്കെ നമ്മൾ എല്ലാവരും കൂടി പൊടി പൂരമാക്കും എന്നുള്ളൊരു ആവേശത്തിൽ എല്ലാവരും റെഡിയായിട്ട് അവർ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയായിരിക്കുള്ളൂ ഓരോ മൂവീസും റിലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. എന്തായാലും ഇപ്പോൾ ഇറങ്ങാനായിട്ട് പോകുന്ന മൂവി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. പക്ഷേ അതെന്താണ് ഏതാണെന്ന് തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെതായ ഒരു ഇതില്ലേ, അത് തന്നെ. ഏതായാലും ബ്യൂട്ടിഫുൾ പാടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

എന്താ പോലെ സുഖല്ലേ മോൻ ഹാപ്പി അല്ലേ. ഈ ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലിരുന്ന ഒരു സിനിമയുണ്ട്. ഇതാണ് എന്താണെന്ന് പറയാൻ മാത്രം ഒൻപത് കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ ആവേശ സിനിമയിലെ ആ ഒരു ഡയലോഗ് ആണല്ലേ. അതുപോലെ തന്നെ ഒരു പ്രീത സിനിമ, ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഒരു തലയാട്ടത്തെ കുറിച്ചാണ്. അതായത് ഉത്തമ അതിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ ഒരു തലയാട്ടുന്ന ഒരു പ്രീത സിനിമയുണ്ട്. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇതാണ് എന്ന്. യെസ് ഇറ്റ്സ് റൊമാഞ്ചം. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ ചെയ്ത സംവിധായകൻ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അതിൽ നായകനായി വരുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചുണ്ട്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനത്തെ ആ ഒരു ചോദ്യവുമായി ഞാൻ ദേ അഗൈൻ എത്തിയിട്ടുണ്ട്. കുറച്ചു പേരും കൂടി ഉണ്ട് ഉത്തരങ്ങളൊക്കെ അയക്കാനായിട്ട്. ഇനി ആ ഒരു ചോദ്യം മിസ്സായിട്ടാണ് എങ്കിൽ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാൻസ് ചോദ്യത്തിന്റെ കറിയാണ്. യെസ് മാൻ, ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നേരത്തെ കേൾക്കാൻ പറ്റാത്ത വെറുതെ പിടിച്ചോ. ഇന്നത്തെ നമ്മുടെ യെസ് മാൻസ് ചോദ്യം, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം, വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം എന്താണ്, ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലല്ലേ കൃത്യമായിട്ട് ആ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ായിട്ട് പറ്റൂ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഉത്തരങ്ങളൊക്കെ നോക്കാം. ഒപ്പം കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കെട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാൻ റൈറ്റുണ്ട്. ദാറ്റ് മീൻസ് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമാകാറായി. അപ്പൊ ഇന്ന് പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ആണ് എല്ലാം. അപ്പോ കളിച്ചു ചിരിച്ച് നടക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം നമ്മുടെ ഹെൽത്തും നോക്കണല്ലേ. സോ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്. ഏതായാലും നമുക്ക് അടുത്ത ദിവസം, അതായത് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാരകി സൈനിങ് ഓഫ് നൗ.

ഇഷ്ടമാണ് ഈ പാറു കരങ്ങൾ പതറില്ല സിരകൾ.

ഹലോ, ഗുഡ് ഈവനിങ് തൃശൂർ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇത് ഏതാ ഒരു പുതിയ ശബ്ദം എന്ന്. അതെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ദിയ ജയസൂര്യ. ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച് ഓൺ മൈ റേഡിയോ 90 FM. അപ്പൊ സമയം 7 മണി ആയിട്ടുണ്ടല്ലേ. അപ്പൊ എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു റിലാക്സേഷൻ ടൈമാണ്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ഇല്ലേ, സ്കൂളൊക്കെ തുറന്നില്ലേ, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോ നമുക്ക് കുറെ വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആൻഡ് യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദിസ് ഇസ് ആർ ജെ ദിയ ജയസൂര്യ ഓൺ ലാസ്റ്റ് ബെഞ്ച്.

Welcome back to My Radio 90 FM. This is RJ Diya Jay Surya and you are listening to Last Bench. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ലൈഫിൽ ഡിസിപ്ലിൻ വേണം അല്ലേ. അപ്പം നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പിന്നീടുള്ള ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചാണ് കൊണ്ടുവരാൻ പറ്റുക അല്ലേ. നമ്മൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അയ്യോ അതൊരു കൊച്ചല്ലേ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കണം, മാറ്റി നിർത്തണ സില്ലി സില്ലി കാര്യങ്ങൾ മതി നമ്മുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാം, ഇനിയും സംസാരിക്കാം. ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM ആൻഡ് ഇത് ലാസ്റ്റ് ബെഞ്ച് ആൻഡ് നിങ്ങളോടുകൂടെ ഞാനുണ്ട് RJ ദിയ ജയസൂര്യ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ആർ ജെ ദിയ ജയസൂര്യ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ലാസ്റ്റ് ബെഞ്ച് ഓൺ മൈ റേഡിയോ 90 FM. ഡിസിപ്ലിനെ കുറിച്ചല്ലേ ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് എനിക്കിപ്പോൾ ഇവിടെ ഓർമ്മ വന്നു, അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്, ഡിസിപ്ലിനെ കുറിച്ച്. ആ പുസ്തകത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, ഇത് ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസ്ണിംഗ് ടു ആർ ജെ ദിയ ജയസൂര്യ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM ആൻഡ് ഇത് നിങ്ങളുടെ സ്വന്തം RJ ദിയാജയസൂര്യ. ജെയിംസ് ക്ലിയറിന്റെ ഈ അറ്റോമിക് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഈ പുസ്തകം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? ജീവിതം മാറാൻ നമ്മൾ പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ദിവസം നമ്മൾ 1% ആ ചെറിയ നല്ല കാര്യങ്ങൾ മതി നമ്മുടെ ഭാവി മാറാനായിട്ട്. അപ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന് ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ വിജയങ്ങൾ നേടിയവരെ പോലെ ഈ പുസ്തകം തരുന്ന ആ മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് ഒന്നിച്ച് കേൾക്കാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ദിയാജയസൂര്യ.

Welcome back to My Radio 90 FM. This is RJ Diya Jayasurya on Last Bench. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. യു ഡു നോട്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫോൾ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. അതായത് നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് നേടിയെടുക്കാൻ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ് പ്രധാനം. സിമ്പിളായി പറഞ്ഞാൽ ദിവസവും ഒരു 10 മിനിറ്റ് പുസ്തകം വായിക്കാൻ നോക്കൂ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ വായന എന്ന് പറയുന്ന ശീലം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ആൻഡ് ഐ ആം ദിയ ജയസൂര്യ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം സ്വന്തം ആർ ജെ ദിയ ജയസൂര്യ. അറ്റോമി ഹാബിറ്റ്സ് എന്ന പുസ്തകം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? ജീവിതം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറി മറിയുന്ന ഒന്നല്ല. ഈ ബാക്ക് ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് പലരും പിന്നീട് വലിയ വലിയ വിജയങ്ങൾ നേടിയത് ദിവസവും അവർ വരുത്തിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടാവും അല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ നല്ല ശീലമെങ്കിലും തുടങ്ങാൻ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? ഉറങ്ങാൻ പോണതിന് മുന്നേ ഒരു പേജ് വായിക്കുക, അല്ലെങ്കിൽ നാളത്തെ ദിവസം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചൂടെ? ഇപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് ആർ ജെ ദിയ ജയസൂര്യ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ആർ.ജെ. ദിയ ജയസൂര്യ. അപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞു വന്നു. ഒരു മോശം ശീലം ഒഴിവാക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ നമ്മൾ എപ്പോഴും വിചാരിക്കുക ഞാൻ അത് ചെയ്യാതിരിക്കാൻ നോക്കുകയാണ് എന്നാണല്ലോ. അപ്പോ അതിനു പകരം നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റാൻ ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക. അതനുസരിച്ചേ നിങ്ങളുടെ ശീലങ്ങൾ മാറൂ. നിങ്ങളൊരു ക്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ ആളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് സ്വയം വിശ്വസിച്ച് ദിവസം 5 മിനിറ്റ് അതിനായിട്ട് മാറ്റിവെക്കുക. യെസ്, യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ആർ.ജെ. ദിയ ജയസൂര്യ ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. യു ആർ ലിസണിംഗ് ടു ലാസ്റ്റ് ബെഞ്ച് ആൻഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ദിയാ ജയസൂര്യ. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. പുതിയൊരു ശീലം തുടങ്ങണം അല്ലെങ്കിൽ ലൈഫ് ഒന്ന് മാറ്റി മറക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ തിരക്കുകളിൽ നിന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ. അരവിന്ദന്റെ അതിഥികളെ സിനിമ കണ്ടിട്ടില്ലേ, ഒരു ഫീൽ ഗുഡ് മൂവിയാണല്ലേ. അതേപോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങളും അതിൽ കാണിക്കുന്ന ലൊക്കേഷൻസ് ഭയങ്കര ഒരു നമുക്ക് മനസ്സിനൊരു കുളിർമ തരുന്ന പോലത്തെ ലൊക്കേഷൻസ് ആണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് കൂടജാദ്രി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാം. യു ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച്. ഐ എം ദിയ ജയസൂര്യ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to My Radio 90 FM. This is Last Bench and I'm RJ Diya Jai Surya. മഞ്ഞും കാറ്റും ഒക്കെ നിറഞ്ഞ ആ നല്ല കാടും മലയും നമ്മുടെ സ്വന്തം കുടജാദ്രി മലനിരകൾ, ഒരു ജീപ്പ് യാത്രയും ആ കാട്ടിലൂടെയുള്ള ആ നടത്തവും മുകളിലെത്തുമ്പോൾ നമ്മളെ വന്നു മൂടുന്ന ആ മൂടൽ മഞ്ഞും വിചാരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു തണുപ്പ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ തണുപ്പിനെ കുറച്ചുകൂടിയും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ് സൂതനിങ് ആയിട്ടുള്ള കുറച്ച് നല്ല കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ആർ ജെ ദിയ ജയസൂര്യ ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സിസ്റ്റം മാറ്റി എഴുതിയ ആ ഒരു ബാക്ക് ബെഞ്ചുകാരനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ ദിയ ജയസൂര്യ. ജെയിംസ് ക്ലിയറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെറുതെ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം മാറണമെന്ന്. അംബേദ്കർ ചെയ്തത് എന്താണെന്നോ, ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ സിസ്റ്റം തന്നെ അദ്ദേഹം മാറ്റി എഴുതി. യെസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് അംബേദ്കറിനെ കുറിച്ചാണ്. ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ സിസ്റ്റം തന്നെ മാറ്റി എഴുതിയ അംബേദ്കർ. കോടിക്കണക്കിന് മനുഷ്യർക്ക് തുല്യനീതി ഉറപ്പാക്കുന്ന നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം നിർമ്മിച്ചപ്പോൾ അത് ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരന്റെയും ജീവിത ശീലങ്ങളെയാണ് മാറ്റിമറിച്ചത്. ക്ലാസ് മുറിയുടെ പുറത്തിരിക്കേണ്ടി വന്ന ആ പഴയ ബാക്ക് ബെഞ്ചുകാരനാണ് പിന്നീട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിയമജ്ഞനായി മാറിയത്. കുറച്ച് പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച് ആൻഡ് ഐ എം ആർ ജെ ദിയ ജയസൂര്യ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. ആൻഡ് നിങ്ങളുടെ കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ RJ ദിയ ജയസൂര്യ. അംബേദ്കറിനെ കുറിച്ചാണ് അല്ലേ പറഞ്ഞു വന്നത്? അപ്പൊ നമ്മളൊക്കെ വിജയിക്കുമ്പോൾ വലിയ ആഡംബരങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ നിന്നൊക്കെ ബിരുദങ്ങൾ നേടിയിട്ടും അംബേദ്കർ തൻ്റെ ജീവിതം വളരെ ലളിതമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ലളിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ എത്രയൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെ ആയി എന്ന് പറഞ്ഞാലും ആ ഒരു സിംപ്ലിസിറ്റി നമ്മൾ ലൈഫിൽ കൊണ്ടുവരണം അല്ലേ. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണോ അവരുടെ ആ സക്സസ്ഫുൾ ലൈഫിനും കാരണം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ സക്സസ്സിന് നമ്മുടെ യൂണിവേഴ്സ് തന്നെ തരുന്ന ആ സീക്രട്ട് ടൂളും അത് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ലൈഫിൽ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുക, സക്സസ്ഫുൾ ആയിട്ടിരിക്കുക, ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കാൻ നോക്കുക. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM ആൻഡ് ഐ എം RJ ദിയ ജയസൂര്യ. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to My Radio 90 FM. This is Last Bench and you are listening to RJ Diya Jay Surya. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് സംസാരിച്ചു, സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ 10 മണിയായിട്ടുണ്ടല്ലേ, എല്ലാവർക്കും ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. പോയി കിടന്ന് ഉറങ്ങുക, നല്ലൊരു മോർണിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉറക്കം അത്യാവശ്യമാണല്ലേ. അപ്പോൾ സ്വപ്നങ്ങൾ കണ്ടു കിടന്ന് ഉറങ്ങുക, ലൈഫിൽ ഡിസിപ്ലിൻസ്, ചെറിയ ചെറിയ ഡിസിപ്ലിൻസ് ഉണ്ടാവുക, നമ്മുടെ ലൈഫ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ കിട്ടാൻ വേണ്ടിയിട്ട്, ലൈഫ് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, കുഞ്ഞു കുഞ്ഞു ശീലങ്ങളിൽ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ദിവസം നമുക്ക് കിട്ടും അല്ലേ. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. യു ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM ആൻഡ് ദിസ് ഇസ് RJ Diya Jay Surya signing out on Last Bench. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.